0: Mario. Tananana, tananana, tananana. ഹൃദയം നാടും അഴകിലാടും കൺകൾ.
1: ശാബാഷ്.
0: കവിതയോ

ഒക്കെയും പഠിക്കണുമാ, അവസരമായി വന്നു പുറക്കണുമാ, നൊപ്പനെ പോലെയും പഠിക്കണുമാ, ക്യൂവിലെ നീ വന്ന് നിൽക്കണുമാ, കുടുംബത്തിൻ ഭാരത്തിൽ